0: നിമിഷം കൂടി വിദ്യ വികാസ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ് ബിഇ ബിടെക്കിൽ ഇലക്ട്രോണിക്കൽ മെക്കാനിക്കൽ ഇസിഇ കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് സൈബർ സെക്യൂരിറ്റി പോണ്ട പാഠപിരിവുകൾക്ക് അഡ്മിഷൻ നടപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. വിദ്യ വികാസ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുച്ചങ്കോട്. കൗൺസിലിംഗ് കോൾ 2633.
1: ഇന്ത്യാവിന്റെ മാപെരും തങ്ക മാളികை തിരുച്ചി മറ്റും സേലം മംഗളൻ മംഗൾ തങ്ക മാളികയിൽ ആടി അതിരടി തള്ളുപടി ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 17 വരെ. തങ്ക നഗകൾ മിക മിക കുറഞ്ഞ സേതാരം. മേലും പവണുക്ക് 1500 രൂപ ആദ്യറടി തള്ളുപടി. ഉങ്ങൾ പഴയ 916 നഗകളെ അന്റയ മാർക്കറ്റ് വിലയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ നഗൈ വാങ്ങുമ്പോൾ പവണുക്ക് 1500 രൂപ തള്ളുപടിയും പെരുങ്ങൾ. വൈര നഗകൾ അതിരടിയാക കുറയ്ക്കപ്പെട്ട വിലയിൽ. വെള്ളി കൊലുസുകൾ മെട്ടികൾക്ക് സൈക്കൂലി സേതാരം ഇല്ലേ. മംഗളൻ മംഗൾ ഇന്ത്യാവിന് മാപെരും തങ്ക മാളികை NSB റോഡ് തിരുച്ചി மற்றும் புதிய பஸ் நிலையம் அருகில் ஓமலூர் ரோட் சேலம்.
2: காலேஜில் படிக்கிறதே கை நிறைய சம்பளத்தோட நல்ல வேலை கிடைக்கணும்னு தான்.
3: அதுக்கு தான் டாக்டர் மகாலிங்கம் காலேஜ் ஆஃப் இன்ஜினியரிங் அண்ட் டெக்னாலஜி இருக்கு. மைக்ரோசாஃப்ட் அமேசான் மாதிரி 200 மேற்பட்ட MNCs கேம்பஸ் ரெக்ரூட்மெண்ட் அண்ட் லேட்டஸ்ட் இண்டஸ்ட்ரி ரெலவென்ட் கோர்ஸும் இருக்கு. ஹையஸ்ட் பேக்கேஜ் 51 lakhs per annum.
4: MCET பொள்ளாச்சி கோயம்புத்தூர். கவுன்சிலிங் கோட் 2706. கால் 9942955540.
5: மாலை தென்றல் நிகழ்ச்சியோட நிறைவு பாடலாக ஒழிக்க வருது இளையராஜா இசையில் வாலி வரிகளில் SP பாலசுப்ரமணியம் S. ஜானகி பாடியிருக்கக்கூடிய பாடல் ஐ லவ் இந்தியா திரைப்படத்திலிருந்து.